അല്ലാഹു അക്ബാർ. സമിഅ അല്ലാഹു ലിമൻ ഹമീദ. അല്ലാഹു അക്ബാർ. അല്ലാഹു അക്ബാർ. الله اكبر سبحان الله اكبر